0: ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜ ꯉꯥꯡꯕꯝ ꯉꯥꯟꯊꯣꯏꯅ ꯄꯥꯎ ꯄꯥꯖꯔꯤ ꯑꯍꯥꯟꯕꯗ ꯃꯔꯨꯑꯣꯏꯕ ꯄꯥꯎ ꯃꯥꯂꯦꯝꯒꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯅꯨꯃꯤꯠꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯛꯂꯤ ꯑꯁꯥꯝꯒꯤ ꯃꯥꯅꯁ ꯅꯦꯁꯅꯦꯜ ꯄꯥꯔꯛꯇ ꯆꯍꯤ ꯑꯁꯤꯗ ꯂꯝꯀꯣꯏꯕꯁꯤꯡ ꯂꯥꯛꯄꯒꯤ ꯆꯥꯡ ꯌꯥꯝꯅ ꯋꯥꯡꯂꯦ ꯀꯣꯡꯒ꯭ꯔꯦꯁ ꯂꯨꯆꯤꯡꯕ ꯚꯤ ꯗꯤ ꯁꯥꯊꯤꯁꯟ ꯉꯁꯤ ꯀꯦꯔꯂꯝꯒꯤ ꯇꯔꯥꯍꯨꯝꯗꯣꯏ ꯁꯨꯕ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯋꯥꯁꯛ ꯂꯧꯈ꯭ꯔꯦ ꯑꯃꯁꯨꯡ ꯗꯣꯅꯔ ꯃꯟꯇ꯭ꯔꯥꯂꯣꯏꯒꯤ ꯁꯦꯀ꯭ꯔꯦꯇꯔꯤꯅ ꯂꯨꯆꯤꯡꯕ ꯃꯤꯍꯨꯠ ꯀꯥꯡꯕꯨꯒ ꯂꯣꯛ ꯁꯚꯥ ꯑꯗ꯭ꯌꯛꯁ ꯑꯣꯝ ꯕꯤꯔꯂꯥꯒ ꯎꯟꯅꯗꯨꯅ ꯔꯥꯖꯁꯊꯥꯟꯒꯤ ꯀꯣꯇꯥ ꯗꯣꯔꯤꯌꯥ ꯑꯃꯁꯨꯡ ꯏꯔꯤ ꯁꯤꯜꯀ ꯄꯨꯟꯁꯤꯟꯗꯨꯅ ꯑꯅꯧꯕ ꯐꯤ ꯃꯈꯜ ꯑꯃ ꯍꯧꯗꯣꯛꯅꯕ ꯈꯟꯅꯈ꯭ꯔꯦ ꯃꯥꯂꯦꯝꯒꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯅꯨꯃꯤꯠꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯛꯂꯤ ꯁꯣꯁꯤꯌꯦꯜ ꯃꯦꯗꯤꯌꯥꯗ ꯊꯥꯒꯠꯂꯛꯄ ꯋꯥꯔꯣꯜ ꯑꯃꯗ ꯁ꯭ꯔꯤ ꯈꯦꯝꯆꯥꯟꯅ ꯍꯥꯏ ꯃ꯭ꯌꯨꯖꯤꯌꯝꯅ ꯇꯣꯉꯥꯟ ꯇꯣꯉꯥꯟꯕ ꯀꯥꯡꯂꯨꯞꯁꯤꯡꯒꯤ ꯀꯂꯥ ꯁꯪꯁꯀ꯭ꯔꯤꯇꯤ ꯑꯃꯁꯨꯡ ꯖꯤꯑꯣ ꯄꯣꯂꯤꯇꯤꯀꯦꯜꯒꯤ ꯈꯦꯟꯅꯕ ꯀꯌꯥ ꯍꯟꯊꯍꯟꯗꯨꯅ ꯃꯤꯌꯥꯝ ꯃꯔꯛꯇ ꯊꯥꯖꯅꯕ ꯑꯃꯗꯤ ꯑꯃꯠꯇ ꯑꯣꯏꯕꯒꯤ ꯁꯛꯇꯝ ꯁꯥꯒꯠꯄꯗ ꯑꯆꯧꯕ ꯊꯧꯗꯥꯡ ꯂꯧꯔꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯅ ꯂꯥꯛꯄꯗ ꯑꯩꯈꯣꯏꯒꯤ ꯏꯅꯥꯛ ꯈꯨꯜꯂꯕ ꯀꯂꯥ ꯁꯪꯁꯀ꯭ꯔꯤꯇꯤ ꯃ꯭ꯌꯨꯖꯤꯌꯝꯒꯤ ꯈꯨꯠꯊꯥꯡꯗ ꯌꯣꯛꯈꯠꯇꯨꯅ ꯑꯩꯈꯣꯏ ꯃꯁꯦꯜꯒꯤ ꯃꯔꯛꯇ ꯅꯨꯡꯁꯤ ꯆꯥꯟꯅꯕ ꯑꯃꯁꯨꯡ ꯑꯄꯨꯟꯕꯒꯤ ꯁꯛꯇꯝ ꯁꯥꯒꯠꯃꯤꯟꯅꯔꯁꯤ ꯍꯥꯏꯅ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯃꯈꯥ ꯇꯥꯈꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯒꯤ ꯄꯥꯂꯟ ꯊꯧꯔꯝ ꯔꯥꯏꯖ꯭ꯌꯒꯤ ꯑꯥꯔꯠ ꯑꯦꯟ ꯀꯜꯆꯔ ꯗꯤꯄꯥꯔꯠꯃꯦꯟꯅ ꯁꯤꯟꯗꯨꯅ ꯏꯝꯐꯥꯜꯒꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯃ꯭ꯌꯨꯖꯤꯌꯝꯗ ꯄꯥꯡꯊꯣꯛꯀꯅꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯕꯤꯚꯥꯒ ꯑꯁꯤꯒꯤ ꯀꯃꯤꯁꯅꯔ ꯑꯩꯁ ꯒ꯭ꯌꯥꯟ ꯄ꯭ꯔꯀꯥꯁ ꯁꯔꯨꯛ ꯌꯥꯒꯅꯤ ꯊꯧꯔꯝ ꯑꯁꯤꯗ ꯑꯥꯔꯠ ꯑꯦꯟ ꯀꯜꯆꯔꯒꯤ ꯍꯥꯟꯅꯒꯤ ꯗꯤꯔꯦꯛꯇꯔ ꯗꯣꯛꯇꯔ ꯀꯦ ꯁꯨꯚꯤꯇꯥꯅ ꯃ꯭ꯌꯨꯖꯤꯌꯝꯅ ꯇꯣꯈꯥꯏ ꯇꯥꯕ ꯃꯥꯂꯦꯝꯕꯨ ꯄꯨꯟꯁꯤꯟꯕ ꯍꯥꯏꯕ ꯀꯨꯝꯁꯤ ꯆꯍꯤꯒꯤ ꯄꯥꯂꯟ ꯊꯧꯔꯝ ꯑꯁꯤꯒꯤ ꯍꯤꯔꯝ ꯑꯁꯤꯒꯤ ꯃꯇꯥꯡꯗ ꯋꯥ ꯉꯥꯡꯒꯅꯤ ꯅꯨꯃꯤꯠ ꯑꯁꯤꯒ ꯃꯔꯤ ꯂꯩꯅꯅ ꯕꯤꯚꯥꯒ ꯑꯁꯤꯅ ꯁꯤꯟꯗꯨꯅ ꯊꯥ ꯑꯁꯤꯒꯤ ꯅꯤꯄꯥꯟꯗꯒꯤ ꯅꯨꯃꯤꯠ ꯇꯔꯥꯅꯤ ꯆꯨꯞꯅ ꯆꯠꯊꯔꯛꯄ ꯀꯜꯆꯔꯦꯜ ꯑꯦꯄ꯭ꯔꯤꯁꯤꯌꯦꯁꯟ ꯀꯣꯔꯁ ꯂꯣꯏꯁꯤꯟꯕꯒꯤ ꯊꯧꯔꯝꯁꯨ ꯉꯁꯤ ꯄꯥꯡꯊꯣꯛꯀꯅꯤ ꯉꯁꯤꯒꯤ ꯑꯣꯏꯅ ꯃ꯭ꯌꯨꯖꯤꯌꯝ ꯌꯦꯡꯕ ꯂꯥꯛꯄꯁꯤꯡ ꯇꯤꯀꯦꯠ ꯀꯛꯇꯅ ꯂꯦꯝꯅ ꯌꯦꯡꯍꯟꯒꯅꯤ ꯍꯥꯏꯔꯤ ꯋꯥꯔꯜ ꯑꯦꯗꯁ ꯚꯦꯛꯁꯤꯟ ꯗꯦꯅ ꯂꯥꯛꯄꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯌꯨꯝꯅꯥꯝ ꯈꯦꯝꯆꯥꯟꯅ ꯌꯥꯏꯐ ꯄꯥꯎꯖꯦꯜ ꯄꯤꯔꯤ ꯋꯥꯔꯣꯜ ꯑꯃꯗ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯍꯥꯏ ꯃꯥꯂꯦꯝꯒ꿤 ꯑꯣꯏꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁ ꯃꯔꯨ ꯐꯪꯅ ꯃꯨꯠꯊꯅꯕ ꯆꯪꯁꯤꯜꯂꯛꯄ ꯈꯣꯡꯖꯪ ꯑꯁꯤꯕꯨ ꯃꯥꯏ ꯄꯥꯛꯍꯟꯅꯕ ꯍꯣꯠꯅꯕꯗ ꯕꯩꯒ꯭ꯌꯥꯅꯤꯛꯁꯤꯡꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯇꯒꯤ ꯉꯥꯛꯊꯣꯛꯅꯕ ꯑꯃꯗꯤ ꯂꯥꯌꯦꯡꯅꯕꯒꯤꯗꯃꯛ ꯊꯤꯖꯤꯟ ꯍꯨꯝꯖꯤꯟꯕ ꯀꯥꯟꯅꯔꯕ ꯍꯤꯗꯥꯛ ꯑꯃꯁꯨꯡ ꯚꯦꯛꯁꯤꯟ ꯑꯁꯤꯡꯕ ꯄꯨꯊꯣꯛꯄꯅ ꯆꯥꯎꯔꯕ ꯃꯇꯦꯡ ꯑꯣꯏꯔꯤ ꯃꯁꯤꯒꯤ ꯃꯊꯛꯇ ꯍꯛꯁꯦꯜꯒꯤ ꯂꯝꯗ ꯊꯕꯛ ꯇꯧꯔꯤꯕ ꯃꯤꯑꯣꯏꯁꯤꯡ ꯑꯃꯁꯨꯡ ꯚꯣꯂꯨꯟꯇꯤꯌꯔꯁꯤꯡꯅ ꯀꯠꯊꯣꯛꯄꯒ ꯂꯣꯏꯅꯅ ꯍꯣꯠꯅꯕ ꯀꯌꯥꯒꯤ ꯃꯍꯩꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁ ꯊꯦꯡꯅꯕꯗ ꯈꯨꯃꯥꯡ ꯆꯥꯎꯁꯤꯟꯅ ꯆꯪꯁꯤꯟꯕ ꯉꯝꯂꯤ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯀꯤ ꯃꯔꯝꯗ ꯃꯤꯌꯥꯝꯗ ꯍꯦꯟꯅ ꯈꯪꯍꯟꯕ ꯑꯃꯁꯨꯡ ꯃꯁꯤꯒꯤ ꯃꯔꯝꯗ ꯃꯈꯥ ꯇꯥꯅ ꯊꯤꯖꯤꯟꯗꯨꯅ ꯄꯨꯟꯅ ꯊꯧꯗꯥꯡ ꯂꯧꯃꯤꯟꯅꯗꯨꯅ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯁꯟꯗꯣꯛꯄ ꯊꯤꯡꯗꯨꯅ ꯃꯁꯥ ꯃꯎ ꯐꯕ ꯇꯨꯡꯒꯤ ꯈꯨꯟꯅꯥꯏ ꯑꯃ ꯁꯦꯝꯂꯁꯤ ꯍꯥꯏꯅꯁꯨ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤꯅ ꯐꯣꯡꯗꯣꯛꯂꯤ ꯑꯩꯆ ꯑꯥꯏ ꯚꯤ ꯑꯦꯗꯁꯀꯤ ꯃꯇꯥꯡꯗ ꯅꯣꯡꯃꯒꯤ ꯑꯣꯏꯕ ꯁꯦꯟꯁꯤꯇꯥꯏꯖꯦꯁꯟ ꯄ꯭ꯔꯣꯒ꯭ꯔꯥꯝ ꯑꯃ ꯆꯥꯟꯗꯦꯜ ꯖꯤꯂꯥꯒꯤ ꯎꯅꯣꯄꯥꯠ ꯚꯤꯂꯦꯖꯇ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯊꯧꯔꯝ ꯑꯗꯨ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯂꯥꯏꯕꯂꯤꯍꯨꯗ ꯃꯤꯁꯟ ꯆꯥꯟꯗꯦꯜ ꯑꯃꯗꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯑꯦꯗꯁ ꯀꯟꯇ꯭ꯔꯣꯜ ꯁꯣꯁꯥꯏꯇꯤꯅ ꯁꯤꯟꯕꯅꯤ ꯊꯧꯔꯝ ꯑꯗꯨꯗ ꯄꯨꯟꯅ ꯁꯦꯜꯐ ꯍꯦꯜꯞ ꯒ꯭ꯔꯨꯞ 190 ꯔꯣꯝ ꯁꯔꯨꯛ ꯌꯥꯈꯤ ꯃꯅꯤꯄꯨꯔ ꯁ꯭ꯇꯦꯠ ꯑꯦꯗꯁ ꯀꯟꯇ꯭ꯔꯣꯜ ꯁꯣꯁꯥꯏꯇꯤꯅ ꯁꯤꯟꯗꯨꯅ 93 ꯁꯨꯕ ꯏꯟꯇꯔꯅꯦꯁꯅꯦꯜ ꯑꯦꯗꯁ ꯀꯦꯟꯗꯜ ꯂꯥꯏꯠ ꯃꯦꯃꯣꯔꯤꯌꯦꯜ ꯗꯦ ꯉꯔꯥꯡ ꯃꯅꯤꯄꯨꯔ ꯄ꯭ꯔꯦꯁ ꯀ꯭ꯂꯕ ꯏꯝꯐꯥꯜꯗ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯂꯥꯏꯠ ꯗ ꯂꯤꯒꯦꯁꯤ ꯔꯤꯃꯦꯝꯕꯔ ꯑꯦꯗꯚꯥꯟꯁ ꯑꯦꯛ ꯍꯥꯏꯕ ꯍꯤꯔꯝꯗ ꯄꯥꯡꯊꯣꯛꯈꯤꯕ ꯊꯧꯔꯝ ꯑꯗꯨꯗ ꯖꯦꯅꯤꯝꯁꯀꯤ ꯃꯦꯗꯤꯀꯦꯜ ꯁꯨꯄꯔꯤꯟꯇꯦꯟꯗꯦꯟ ꯗꯣꯛꯇꯔ ꯀꯦ ꯑꯦꯁ ꯂꯣꯀꯦꯁꯣꯔ ꯁꯤꯡ ꯁꯔꯨꯛ ꯌꯥꯈꯤ ꯕꯣꯔꯗ ꯑꯣꯐ ꯁꯦꯀꯦꯟꯗꯔꯤ ꯏꯖꯨꯀꯦꯁꯟꯅ ꯂꯧꯕ ꯍꯟꯗꯛ ꯆꯍꯤꯒꯤ ꯀ꯭ꯂꯥꯁ 10 ꯄꯔꯤꯈ꯭ꯌꯥꯗ ꯃꯥꯛ ꯋꯥꯡꯅ ꯐꯪꯗꯨꯅ ꯃꯥꯏ ꯄꯥꯛꯂꯛꯈ꯭ꯔꯕ ꯕꯤꯁꯅꯨꯄꯨꯔ ꯖꯤꯂꯥꯒꯤ ꯀꯨꯝꯕꯤꯗ ꯂꯩꯕ ꯌꯥꯏꯃ ꯃꯣꯗꯦꯜ ꯒꯔꯜꯁ ꯍꯥꯏꯁ꯭ꯀꯨꯜꯒꯤ ꯃꯍꯩꯔꯣꯏꯁꯤꯡ ꯇꯔꯥꯝꯅ ꯒ꯭ꯔꯨꯞꯀꯤ ꯊꯧꯔꯝ ꯑꯃ ꯉꯁꯤ ꯁ꯭ꯀꯨꯜꯁꯤꯗ ꯄꯥꯡꯊꯣꯛꯈ꯭ꯔꯦ ꯊꯧꯔꯝ ꯑꯗꯨ ꯌꯨꯠ ꯐꯣꯔ ꯀꯨꯝꯕꯤꯅ ꯁꯤꯟꯕꯅꯤ ꯅꯣꯡꯃꯗ ꯇꯉꯥꯏꯐꯗꯅ ꯆꯪꯕ ꯄꯣꯠꯂꯝꯁꯤꯡ ꯄꯨꯕ ꯒꯥꯔꯤ 126 ꯉꯁꯤ ꯑꯌꯨꯛ ꯏꯝꯐꯥꯜꯒꯤꯗꯃꯛ ꯖꯤꯔꯤꯕꯥꯝ ꯊꯥꯗꯣꯛꯈ꯭ꯔꯦ ꯉꯥꯛꯁꯦꯜꯒꯤ ꯑꯀꯟꯕ ꯆꯦꯛꯁꯤꯟ ꯊꯧꯔꯥꯡꯒ ꯂꯣꯏꯅꯅ ꯏꯝꯐꯥꯜ ꯖꯤꯔꯤꯕꯥꯝ ꯅꯦꯁꯅꯦꯜ ꯍꯥꯏꯋꯦꯗ ꯏꯝꯐꯥꯜ ꯇꯝꯅ ꯄꯨꯊꯣꯔꯛꯂꯤꯕ ꯒꯥꯔꯤꯁꯤꯡ ꯑꯗꯨꯒꯤ ꯃꯅꯨꯡꯗ ꯑꯦꯜ ꯄꯤ ꯖꯤ ꯇꯦꯡꯀꯔ 7 ꯄꯦꯇ꯭ꯔꯣꯜ ꯇꯦꯡꯀꯔ 95 ꯗꯤꯖꯜ 94 ꯑꯃꯁꯨꯡ ꯕꯤꯂꯥꯇꯤ ꯃꯥꯇꯤ ꯇ꯭ꯔꯛ 13 ꯌꯥꯎꯔꯤ ꯑꯁꯥꯝꯒꯤ ꯃꯥꯅꯁ ꯅꯦꯁꯅꯦꯜ ꯄꯥꯔꯛꯇ ꯆꯍꯤ ꯑꯁꯤꯗ ꯂꯝꯀꯣꯏꯕꯁꯤꯡ ꯂꯥꯛꯄꯒꯤ ꯆꯥꯡ ꯌꯥꯝꯅ ꯋꯥꯡꯂꯦ ꯍꯥꯏꯔꯤ ꯁꯔꯀꯥꯔꯒꯤ ꯄꯥꯎ ꯃꯇꯨꯡ ꯏꯟꯅ 2025-26 ꯑꯣꯏꯅ ꯍꯧꯈꯤꯕ ꯊꯥ 7 ꯂꯣꯝ ꯑꯁꯤꯗ ꯄꯥꯛ ꯑꯁꯤꯗꯒꯤ ꯄꯨꯟꯅ 1,50,000 ꯇꯥꯟꯕ ꯉꯝꯂꯦ ꯕꯟꯕꯥꯔꯤ ꯔꯦꯟꯁ ꯐꯣꯔꯦꯁ ꯑꯣꯐꯤꯁꯔ ꯄ꯭ꯔꯟꯖꯥꯜ ꯇꯥꯂꯨꯛꯗꯥꯔꯅ ꯍꯥꯏ ꯁꯤꯖꯟ ꯑꯁꯤꯒꯤ ꯑꯣꯏꯅ ꯍꯧꯖꯤꯛ ꯐꯥꯎꯕꯗ ꯂꯩꯕꯥꯛ ꯑꯁꯤꯒꯤ ꯂꯝꯀꯣꯏꯕ 60,000 ꯑꯃꯁꯨꯡ ꯃꯄꯥꯟ ꯂꯩꯕꯥꯛꯇꯒꯤ ꯂꯝꯀꯣꯏꯕ 1,600 ꯔꯣꯝ ꯄꯥꯛ ꯑꯁꯤꯗ ꯂꯥꯛꯈ꯭ꯔꯦ ꯄꯥꯛ ꯑꯁꯤ ꯂꯥꯛꯂꯤꯕ ꯖꯨꯟ ꯊꯥ ꯐꯥꯎꯕ ꯃꯤꯌꯥꯝꯅ ꯌꯦꯡꯕ ꯌꯥꯒꯅꯤ ꯇꯥꯕꯤꯔꯤꯕ ꯄꯥꯎ ꯑꯁꯤ ꯑꯀꯥꯁꯕꯥꯅꯤ ꯏꯝꯐꯥꯜꯗꯒꯤꯅꯤ ꯀꯣꯡꯒ꯭ꯔꯦꯁ ꯂꯨꯆꯤꯡꯕ ꯚꯤ ꯗꯤ ꯁꯥꯊꯤꯁꯟ ꯉꯁꯤ ꯀꯦꯔꯂꯝꯒꯤ 13 ꯁꯨꯕ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯋꯥꯁꯛ ꯂꯧꯈ꯭ꯔꯦ ꯔꯥꯏꯖ꯭ꯌꯒꯤ ꯔꯥꯖ꯭ꯌꯄꯥꯜ ꯔꯥꯖꯦꯟꯗ꯭ꯔ ꯕꯤꯁ꯭ꯋꯅꯥꯥꯠ ꯑꯥꯔꯂꯦꯀꯔꯅ ꯇꯤꯔꯨꯕꯅꯟꯊꯄꯨꯔꯝꯗ ꯃꯍꯥꯛꯄꯨ ꯃꯨꯈ꯭ꯌ ꯃꯟꯇ꯭ꯔꯤ ꯑꯣꯏꯅ ꯊꯕꯛ ꯄꯥꯏꯕ ꯑꯃꯁꯨꯡ ꯑꯔꯣꯟꯕ ꯉꯥꯛꯄꯒꯤ ꯋꯥꯁꯛ ꯂꯧꯈꯤ
1: ನಿಯಮ ಮರಿ ಸ್ಥಾಪಿತಮಾಯ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യാം.
0: മാക്കലോയിനാ യുദ്ധിയേ കി മന്ത്രി കുൻമാഥോയ് വസക് ലൗഖി വസക് ലൗഖിബസിംഗി മനുങ്ദ ഹാനഗി വിരോധി ലുസിംഗ് ബമസും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി ഗി ഹാനഗി പ്രസിഡന്റ് രമേശ് സെനി ഥാല അമസും കെ പി സി സി ഗി ഹൗജിക് പ്രസിഡന്റ് ഒരിബ സനി ജോസഫ് നചിംഗ്ബ ലുസിംഗ് കയ യൗരി വസക് ലൗബുഗി തൗരംദ കോൺഗ്രസ് കി പ്രസിഡന്റ് മാലിക് അർജുൻ ഖർഗെ ലോക്സഭാദ വിരോധി ലുസിംഗ്ബ രാഹുൽ ഗാന്ധി നചിംഗ്ബ സരുക് യാഖി. ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജൻ ദോനർ മന്ത്രാലയ സെക്രട്ടറി സഞ്ജയ് ജാ ജുന ലുസിംഗ്ബ ഫാഷൻ ഡിസൈനർ അമസും ഫിസാബിസിംഗി മിഹുത് കാങ്ബു അമഗ ലോക്സഭാഗി അധ്യക്ഷ ഓം ബിർലാഗ രാജസ്ഥാൻഗി കോട്ടാദ ഗരാങ് ഉണക്രെ ഉണബ അതുദ രാജസ്ഥാൻഗി മമിംഗ് ലൈബ കോട്ടാ ദോരിയ അമസും അവാങ് നോംപോക് ഭാരത് കി ഫാവറബ ഇരി സിൽക പുൻസിന്ദുന അനൗബ ഫി മഖലമ പുതോക്നബഗി മതാംഗദ ഖനകി. ശ്രീ ബിർലാന ഹൈ കോട്ടാ ദോരിയ അസി സുംനഗി ഫി അമ ഒയബത നതന ഹദോത്തി ലംദംഗി മസക് താക്ലിബ അമസും മഫം അതുഗി ഫിസാബിസിംഗി ഹോനജമൻഗി ഖുദം അമ ഒയരിബനി. നൗന പുതോക്കദരിബ ഫി മഖല അസിന ലൈബ അസിഗി ഇനാ ഖുല്ലബ ഫിസാ ലോൻസാഗി മഖല അനി പുൻസിന്ദുന അനൗബ മസക് അമ പിബഗ ലോയനന ആർട്ടിസാൻസിംഗദ നൗന ഖുദോംചാബ കയാ ഫംഗൻബ ഗംലഗനി. നൗന പൈഖത്കദരിബ തൗരാംഗ അസിന രാജസ്ഥാൻ അമസും അവാങ് നോംപോക് ലംദംഗി ഫിസാബിസിംഗ് അമസും ആർട്ടിസാൻസിംഗദ ഖുദോംചാബ കയാ പിബ ഗംലഗനി ഹൈന മിഹുത് കാംബു അതുന ഫോംതോഖി. പ്രധാന മന്ത്രി നരേന്ദ്ര മോദി മാക്കി ഖോങ്ചത് കി മരിസുബ ഒയിനങ്ങസി നോർവേദ തുങ്ങലഗനി. മാങ്ന ലൈബാദുദ പാങ്തോക്കദബ അഹുംസുബ ഇന്ത്യ നോർഡിക് സമിറ്റ് ആൻഡ് ബൈലേറ്ററൽ എൻഗേജ്മെന്റ് ത സരുക് യാഗനി. മധുഗി മമാങ്ദ ഗരാങ് സ്വീഡൻഗി ലുസിംബ കയാഗ ഉന്നദുന ലൈബാക് അനിഗി മരി ഹേന ഫഗരഹനബ അമസും മാലേംഗ്വേബ വാഫം കയാഗി മതാംഗദ ഖനകി. കേന്ദ്രഗി ഗൃഹമന്ത്രി അമിത് ഷാ നുമിൻ ഇനിഗി ഖോങ്ചത്ത ഛത്തീസ്ഗഡ ഗരാങ് തുങ്ക്രെ. മാക്കി ഖോങ്ചത് അസിദ റായ്പൂർ അമതി ബാസ്തർദ പാങ്തോക്പ തോങ്ങാൻ തോങ്ങാൻബ തൗരംസിംഗദ സരുക് യാഗനി. മാക്കി ഖോങ്ചത് അസിഗി അഹാൻബ നുമിതാങ് അസി ഇമർജൻസി റെസ്പോൻസ് സർവീസ് ഡയൽ 112 ഗി മഖാദ അനൗബ ഗാരിസിംഗ് റായ്പൂർദഗി ലംതാഗനി. തുങ്ദ ബാസ്തർദ നൗന സാബ ലോയരബ പബ്ലിക് കൺവീനിയൻസ് സെന്റർ അമസു സംഗാഗനി. ഹൈരിബ സെന്റർ അസിന മനുങ് ഹൻജിൻബ മഫംസിംഗദ ലൈരിബ മിയാംദ സർക്കാർ അമതി ഡിജിറ്റൽ സർവീസ്ഗി ഖുദോംചാബ പിഗനി. ശ്രീ ഷാന ജഗ്ദൽപൂർദ തുങ്ലബ മതുങ്ദ ഹിംസാദഗി ലൈഖിദ്രബ മിയോയിസിംഗി മഫംദ ഇകൈഖുംനബ ഉത്കനി അമതി മഖോയിഗി ഇമുങ് മനുങ്ഗി മിയോയിസിംഗ വാരി സാനഗനി. ശ്രീ ഷാഗി ഖോങ്ചത് കി നിനി ചൻബ നുമിത ജഗ്ദൽപൂർദ പാങ്തോക്കദബ 26 സുബ സെൻട്രൽ ജോണൽ കൗൺസിൽഗി മിഫംദ സരുക് യാഗനി. കേന്ദ്രഗി ഹക്സൽ മന്ത്രി ജെ പി നദ്ദ 39 സുബ വേൾഡ് ഹെൽത്ത് അസംബ്ലിദ സരുക് യാറുനബഗിദമക് സ്വിറ്റ്സർലൻഡ തുങ്ക്രെ. നുമിത് 6 നി ചഥഗദബ മിഫം അസി ങസിദഗി ജനേവാദ ഹൗഗദബനി. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB ഭാരത് മ്യാൻമാർഗി ഗംഖൈ ലാന ഡക് ലലോൺബദ സൗന ചേനബ താൻസിൻ തുവാങ് കൗബ മ്യാൻമാർ മച അമ ദില്ലിദഗി ഫാരെ. NCB പൗന ഹൈ രാജ്യസിംഗ നിങ്ങിന പൗഫൗനദുന ഡ്രഗ്ഗി കിങ്പിൻ അസി ഫാഖിബനി. മിയോയ് അസി ഇംഗ്ലീഷ് 2020 ഖൗജോൾ മനാക്തഗി മെഥാംഫെതാമിൻ കിലോഗ്രാം 13 അമസും ഹെറോയിൻ കിലോഗ്രാം 2 ഗ്രാം 29 ഫാഖിബ അമതി കുംജാ 2025 ഐസോൾദഗി മെഥാംഫെതാമിൻ കിലോഗ്രാം 40 ഫാഖിബഗി തൗദോക്സിംഗ് അതുദ ചേനബ മിയോയ്നി. മസിൻ ഹംഗബദഗി മഹാക് മ്യാൻമാർദഗി മിസോറാം മണിപ്പൂർ അസാം അമസും ത്രിപുര ഫൗദുന ഭാരത് അമതി ബംഗ്ലാദേശ്ഗി മഫം ക്യാദ ഗംഖൈ ലാന ഡ്രഗ് ലലോൺബഗി തബക്ത യാംന ചൗന ചേനബ മിയോയ്നി ഹൈബ ഖംഗബ ഗംലെ. അറോയബദ മറോയബ പാവ് അമുഹന മാലേംഗി മ്യൂസിയം നുമിന ലാക്പദ മുഖ്യമന്ത്രി യുംനാം ഖേംചാന യൈഫ പൗജൽ പിരക്ലി. അസാംഗി മാനസ് നാഷണൽ പാർക്ത സഹി അസിദ ലംകൊയബസിംഗ് ലാക്പഗി ചാങ് യാംന വാങ്ലെ. കോൺഗ്രസ് ലുസിംഗ്ബ ബി ഡി സതീശൻ ങസി കേരളംഗി 13 സുബ മുഖ്യമന്ത്രി ഒയ്ന വാസക് ലൗഖ്രെ. അമസും ദോനർ മന്ത്രാലയഗി സെക്രട്ടറിന ലുസിംഗ്ബ മിഹുത് കാംബുഗ ലോക്സഭാ അധ്യക്ഷ ഓം ബിർലാഗ ഉന്നദുന രാജസ്ഥാൻഗി കോട്ടാ ദോരിയ അമസും ഇരി സിൽക പുൻസിന്ദുന അനൗബ ഫി മഖല അമ ഹൗദോക്നബ ഖനഖ്രെ. പാവ് ലൊയ്ജരെ.
2: ആകാശവാണി ഇംഫാൽ ഹൗസിക് സന്തുക്ചരി ഉമംഗ് തൗരമസി NCERT ki tengbang lo ina na puthok chabani.